ശത്രുക്കാശോക്കുള്ള വെല്ല സത്യകാൽ കൂടുതൽ ത്യാക്കാൽ കാൽക്ക് വേദാൽ ബിയുപിച്ച് പത്തിലേക്ക്.